0: ശരിയായ
1: എക്കര പത്തുണ്ടോ പലിമൂറാണ് ജീവാലോ എല്ലാം പലിമൂറാണ്.